nāngthi māthi ore disturb mānu dhī gōsume ijīg dhūgā shōb thī ore kāy shīne tāsien bōng nāneng yāng bī pīsā shōng gāy dhūme ore yāng dhā bōng nyēsū tāsien kāṁ pēshī kyor dhā shōmē lōbī nyēsī kyo shōb chī nyēn nyēsū dhūm dhā nyēn nyēsū nāneng jī yāng pīsā shōng gāy dhūm yāng nūp kē tsū shūbū chī lōbī lōdhū dhī bā nyē dhī kyawā dhī būzubrū dhī khasēb sēb dhī yāngsī dhī pēbōm dhā yāngsī ngō dhī kyawā dhī shī Pru ne peche na kambu kyorgyo nao de, peche kambu loto kyorgyo nao de. Ta loto kyorgyo, ta kailo nye bir takche ya de bur, ta lupi inye ki chobho ne na peche kyorgyo su bur, nela bu nyen sugun shob de ne me. Iji da marishi ya, kiwa chi milu de ka long. Ta na na ka, shida bi nyen su, nyen be tupi bakcha de sa gu na me, tupi bakcha kiwa si, ta tata mizi ka kambu kyorgyo nao da, da nye kyorgyo. Ta peche gilgin nasa de om da, busi ji mara de go, Page number 20 or the number, young page chilu the jam get them. Page chilu the monum. It's yellow, you know, yin topches a pizza shong get them. Yin topches a pizza shong gave, young page your metus, yeah, sent over Yamara, jam get, Yamara, jam get, it not orella. It's a tebe bachanya, hore. The given you living in Macandom is a shop in Yendonia, orella, Pinatima de Tabone and so machine there. Tabo emerge, tree emerge, some sober. Rang timati su ye simji shanma she pendo ono non it samlo tonyo mono. Simji nye wo che melang si modong on simji dange melang ba hachit gu su nom su she pendo re yulo, su she pendo meri yulo ngari se magam yume. So rang si kulong nambar da wade ya gu yina su mo gu su yina ti sha pendo re yu rang yimbar tada lobyo yinye lo gyu nang anu ngot ore. Ijik se ta nada je shine gombor, shine nada nyamne gom, nada nyamne ya bor ngada naa nena sanga sanga mono ഇതു മോദ സസ്യതിക ഗയ കുമേ ഗോസുമ്നി തദന ആരമ ദ്രസുമേ വരെ അങ്ങര കാംഗുഷ ചോഹാൻ തിദി നമേ കേ മാവരെ ജി നാലിൻ മോദതെ ചുചു പേശാലു കമ്മചിലിങ്ങാലോദെ രാം ചോഹാനെ യൻജൻ നമ്പയുദി ജി മർസലുദി സുയ തർഗേ ചുഗേ യരയ മസുയ ചലാതെ മർസുയ കൊമ്മുലതെ ഹനം ദയവിന നമ്മദ വരെ യുമ്നി ത കേംഗ ചോഹാൻ ജി നാഓദ യിം സിനന ചോഹാൻ ഗ ബുജുനൻ റയി ജവറ മനുമേ ഇത് നാലൻ ചിസു ഗ്രോ ലെങ്ങകയന പിരു തത ഞേസുകുന്ന മെഖോർ കൊർണിയവരൽ കിബ്ബയായ ഡിസ്റ്റർബ് മുന്നോ താച്ചതുയും ഇജിക്സ് ഹനമനംദ കൊം ശിനെ കൊംജന ഫിയാകുയന പെന്തനംദ പുഗം ഹഗം തൊംബം ജുൻശിൻ ജൊന്തു നേജെദ നംജെ ഗ്യബ്ദ മെദെശ ചബമെബ ജുർശിഗു നി പുഗ്ഞന തങ്ങര ലുംബെ പുനെ ലുംബെ ദാന്യ നേനമ ഇവരല അങ്ങർ പുപുനി തുന്ദ റിഗനി തുമ യ പുഗഗേന കൊമേന ക്രിജുംജി യമന ഹഗം തൊംബഞന Konba mungto, lakang mungto, taba mungto, misukang mungto, tongbala nungi na. Ya, ijik nime kaya, tsamla ya na kri yumbi ki. Ta tujun, nyamne ya dan chi kaya shadu ni na. Na, tapu mungto yi na, pyoga yi na, chizun melar ubasi na uzu samin ya gomni. Jerun buchi si samin ya gomni. Lupen pema jungne si samin ya gomni. Utongto tapu yor nime. Ta ngara tawanga yi na, tada omo, singsur choga yimbur. Ijik mendo jang siling gomba choga yimbur, kishila choga yimbur. Ijik kaya ne la, utongto tapu la yor nime. Na lama de chamsukuni. Yang lama sunam jenze chamsukuni. Itangoto. Itna neje, ne belangcha jinab jinamda. Peja rang mea, dihen changsen gulamba kando shubi sasha chudin du gyubanya na, chanju senpa na sasha tiga shukcharo shukje, kama tima do masuku yinna ut sasha sha jingilab ya. Sasha binang jinab kitoga, rang semji dukja no yinna, oso gomya woyinna, halam deyang rang sha gomna nambar da warayju. Iji gandang, nara doji denga kei, Mika ambo ore, dorje denga pizza bazar gage, sahang gage, yan torchur ge, chudin nenga ombo gangba se gomla, ay so yume. Ito mato, chudin binang nenga ombo, ne binang kebar se ore la. Ichik se rang she pendura yume. Ito mato, rang chogang yimbur, gomba lagang yimbur, gaji gomba yago yine, hanamde pendomang shu nam nye. Pogam lagang tongbang, junshin jongdo neje de, junshin yina sheng mang je, da ut maa gyagag ma dim ore, gyagag mar satsiu nome. Satsiusi, junshin shengji mangji suya, gomya huyina, shodna reyu, minang mono jik. Ta taonga sheng mangji yanan kouya orela, ngakusi ore, gyochima na gyugusu reysho, sheng mangji gomya huyina. Junshin rondo neji desu, namshi gyabdo mida shings, nina, ta, gomya yu, shini nada che siya usulo nina, ta rang sheng odo neji gomya suyina, ganda pesha ludi, ganda ti ludi, Yamana Kamchilo Suina, Shorian Gabji Deda Monomion. Ye Gabji Suondola, Tuja Suondola, Yakamore, traffic bullets mode Yadamonomia. In order Yagoina, young attention.